0: നാലങ്ങ് കഴിഞ്ഞിട്ട് ചെമ്പറ്റം വന്നത് ജനിച്ചോട്ട് പോകും.
1: Mana kau sa lotok, pibalay yung lakanyang mimat, inutitok ang malukal lo na dito.

ഉയർത്തിട്ടോണലോട്ട് കിട്ടുകയാലോളോകമേ ഏലാറ്റുങ്ങ സോപ്പിക്ക് സിറ്റു സന്നേളം മികട്ടത്താക്കുക മാഖമ നശയോങ്ങും മറ്റുള്ളു ഉയാലിക്കോട്ട് തേമ സെപ്റ്റംബറിൽ കട്ടി മറ്റിറ്റിലാലും മറ്റേലാട്ടാക്കുക ഇനിട്ട് സകമലങ്ങം മറ്റേക്കങ്ങ തനിക്കുനിങ്ങ തുസത്തുലിയിട്ടാണ് സോപ്പിക്കുമാ നട്ടിയാണ്.